അവനൊക്കെ ചതനകാർ തൃശ്ശന്നാത്രപ്പ അനേക കന്നൈ ഭുജ കോട് പാവതൽകനൈ സജ്ജ ഷൂട് സ്നാഹി ഊപ് പയാൽ മോഹവ്യാപേ മായാജാൽ അവർ കർത്തൂത് സകലീ ജമഡാന ഗോവിന്ദ ഭജൻവന്തൽ നഹി മന്ന അർഗാ നാം ജബ് ദുഃഖ ജാഹേ നാനക ബുല്ല സഹ സുബായ ചാർ പദാർത്ഥ ജേക്കോ മാങ്കേ സാധ ജനാകി സേവ ലാഗ ജേക്കോ ആപ്നാ ദുഃഖ മിട്ടാവ ഹർ ഹർ നാം ഹൃദയ സദ്ഗാവ

ഭഗവാന് നമുക്ക് നമുക്ക് ഠാകുരു നമസ്കാര നാനുഗുവാ പാർസ സകലസ്ഥാരായ അഷ്ടപതി വിദ്യാനാഹി രസന പർസ മനമേ പ്രീത നിരഞ്ജന ദർസ പാരത്രൂപന പേഖ നേത്ര സാധകി ടഹല സന്ത്സംഗേത കർണ സുനേ ഗാഹുകി നിന്ദ സപ്തേ ജാനേയാപസുഖോ മന്ദ ഗുരുപ്രസാദ് ഭഗയാപരഹര മനു കി വാസന മന്ദേ ടര ഇന്ദ്രിജത പഞ്ച് ദോഗത്തെ രഹതനാനുകൂട മദേഗുസ വൈഷ്ണോ സോ ജിസുപ്ര സുപ്രസന്ന വിഷ്ണു കി മായാ ദേവ ഹെ ഭിന്ന കർമ്മ കർത്തോ ബൈനെ കർമ്മ ദിശ വൈഷ്ണോ കാ നിർമ്മൽ ധർമ്മ കാ ഉപന കി ഇച്ഛാ നൈ ഭാഷ കേവല ഭഗവത് കീർത്തന സംഘ രാച മന്ത്ര അന്തര സിമരണ ഗോപാല സപൂപ്രപദ ഹോപത് കൃപാല ദൃഢയവരേ നാമ ജപാവേ നാനുഗോ വൈഷ്ണോ ബ്രഹ്മഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത്കാരം സകല ത്യാഗ ദുഷ്ടകാ സംഘ മന്ത്രേ വിൻസ സകല പരമകര പൂജ സകല പാർബ്രഹ്മ സാസംഗ പാപമന ഖോവേ ഭഗവതി കി മത ഉത്തമ ഭഗവന് കി ടഹല കരായ നത നീത മന്ത്ര അർപ്പയ ബിഷൻ പ്രീത ഹർഖേ ചന ഹൃദയ സാവ നാനക് ഏസാ ഭഗവതി ഭഗവന്ത ഗോപാവ സോ